നീ സലീൻ ദിയോണ്മേ കുറാനേ ദാറ്റ്സ് ദ വേ ഇറ്റ് ഈസ് വപ്പുയിമേ ദിനോറിക മിനിസോ എപ്പോൾ പറ്റിയോ ദിപുയിന സ്മഗ്മ വരാറുണ്ട് ഡോൺ വില്യംസ് മേ അമേന്ത